തങ്ങളുടെ വിവാദ രഹസ്യം.

0: നിർത്താണോ? തട്ടാക്കട്ടെ തട്ടാക്കട്ടെ.
1: Nothing.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരാ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാർ അല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ആഴ്ച തോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.
1: Everyone, this is Ranjini Haridas and I have some exciting news for you if you are a student. St. Teresa's College along with Mahatma Gandhi University and Leeds Beckett University is presenting Kerala's first ever dual degree program in journalism and mass communication. Students in their first year will study at St. Teresa's College, Ernakulam, and their second year of studies will be completed at Leeds Beckett University, UK. On successful completion, the students will receive 2 degrees, an MA from Mahatma Gandhi University, Kerala, and an MSc from Leeds Beckett University, UK. This program is designed to be highly job-oriented with practical training experiences, internships in leading media companies, and international exposure. This ensures that the students can get their dream job, whether it be in journalism, mass communication, broadcasting, digital media, or anything else. Admissions have started. Applications are open to everyone. For further details, please contact +91 730 66 380 59 or visit our website www.teresas.ac.in.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

തങ്ങളുടെ ദിവസം തരകടത്തി.

തരകടതിം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

കളിക്കണ കടലിൻ കുട്ടികള പെരമുത്തു കണക്കൊരു കൊച്ചുകിടുതിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തുമൃത്തി ക്കിളി നാട്ടിളി മുക്കിളി പൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരുന്നു.

മാനത്തോണികൾ ഒഴുകി തുള്ളിയുറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിട തിമൃതത്തെ തുറകളിരുന്നൊരു തുടികുളി മേളത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോത്തിക്കരി നല്ലതു പാടി തുറകളിരുന്നൊരു തുടികുളി മേളത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോത്തിക്കരി നല്ലതു പാടി തണ്ടടു വലയടു പറയടു വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടടു വലയടു പറയടു വടമെടു

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കവിതാവി സരസം ആര്യങ്ങൾ പ്രണയികളുടെ ചരിതം ഓരങ്കിൽ മനസ്സിനുലഹരിമയം സർവാംഗം മദരസലയ സുഖതം ആനന്ദം ആത്മനിർവൃതി അടഞ്ഞിടുന്നൊരതിധന്യമായ നിമിഷങ്ങളെ വരിക ഹംസതൂലികമെടഞ്ഞ ശയ്യകളിൽ ഒരു പിടി മധുരവും അനിതരല.

സുന്ദരം സുരഭിനും സുഖലാളനം എന്റെ നെഞ്ചിലെ കൂമുഖത്തിൽ കാവരിയാട്ടം പ്രണയ വസന്തം.

0: കുളം കുളിരുമായി വരവേൽക്കുമോ, എന്തേ കൂട്ടിനിരമേകുമോ. പ്രണയ വസന്തം
1: കനിരണിയുമ്പോ
0: പ്രിയ സഖി എന്തേ മൗനം,
1: തിരകളിലേതോ
0: പുതിയ വികാരം
1: അലിയുകയാണ് വിഷാദം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കലാപ്രബോധിനി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കലാപ്രബോധിനിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദീപാ ധനഞ്ജയൻ. ഞാനൊരു അധ്യാപികയാണ്. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ പൂത്തോട്ട എന്ന സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡിൻ്റെ പേര് ബിജു എന്നാണ്. എനിക്ക് രണ്ട് പെൺമക്കളാണുള്ളത്. എല്ലാവർക്കും പാട്ടൊക്കെ വളരെ ഇഷ്ടമാണ്. പാട്ട് പാടുന്ന കാര്യത്തിൽ ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അവരും എനിക്ക് സംഗീതത്തിൽ വളരെയധികം അവരും എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. കെ ജയകുമാറിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷ് സംഗീതം നൽകിയ, കെ എസ് ചിത്രപാടി അനശ്വരമാക്കിയ നീലക്കടമ്പ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഞാൻ ആദ്യം പാടിയത്. എൻ്റെ അച്ഛന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് വൈശാലി എന്ന ഫിലിമിലെ ഇന്ദ്രനീലിമയോലും എന്ന് തുടങ്ങുന്ന ഗാനം. ഒരു പ്രോഗ്രാമിന് പാടാൻ തയ്യാറായപ്പോൾ അച്ഛൻ സെലക്ട് ചെയ്തു തന്ന ഒരു പാട്ടാണത്. ഇനി ആ പാട്ടിൻ്റെ ഏതാനും വരികൾ ഞാനൊന്ന് പാടാം.

അമ്മയ്ക്കും അതുപോലെ തന്നെ പാട്ട് വളരെ ഇഷ്ടമാണ്. അമ്മയുടെ അമ്മയും ബ്രദറൊക്കെ നല്ല പാട്ടുകാരായിരുന്നു. അതുപോലെ എൻ്റെ ബ്രദർ ജയചന്ദ്രൻ എന്നാണ് പേര്. ചേട്ടൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ നല്ല ഒരു പാട്ടുകാരനാണ്. ചേട്ടൻ അവിടെ ദുബായിൽ മ്യൂസിക്കൽ പ്രോഗ്രാമൊക്കെ ചെയ്യാറുണ്ട്. ഇനി എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാനിപ്പോൾ തന്നെ പാടാം.

എൻ്റെ കുട്ടിക്കാലത്ത് ധാരാളം പ്രോഗ്രാംസിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് മ്യൂസിക്കിന് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക്കിനും എനിക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മ സെലക്ട് ചെയ്ത് തന്ന മറ്റൊരു പാട്ടുകൂടിയുണ്ട്. അത് എൻ്റെ മനസ്സിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു നല്ലൊരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.

നാലാം ക്ലാസ് മുതൽ ഞാൻ സംഗീതം അഭ്യസിച്ചു തുടങ്ങി. എനിക്ക് വളരെ പ്രശസ്തരായ ഗുരുക്കന്മാരുടെ കീഴിൽ സംഗീതം അഭ്യസിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുക്കന്മാർ വൈക്കൻ വി എൻ രാജൻ സാർ, തൃപ്പൂണിത്ര ലളിത ടീച്ചർ, താമരക്കാട്ട് ഗോവിന്ദ് നമ്പൂതിരി സാർ, ആർ എൽ വി ദിനേശ് സാർ എന്നിവരാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ദീപ ടീച്ചർ എന്നെ സംഗീതത്തിൽ വളരെയധികം പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പാട്ട് പാടുന്ന നിരവധി അവസരങ്ങളെ ടീച്ചർ കണ്ടെത്തിയിട്ട് അതെന്നെ അറിയിക്കാറുണ്ട്. എന്നിട്ട് ആ അവസരങ്ങളെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ എന്നെ പ്രേരിപ്പിക്കാറുണ്ട്. ടീച്ചർ പാട്ടുകളെല്ലാം സെലക്ട് ചെയ്ത് തരാറുണ്ട്. അടുത്ത പാട്ട് ഒരു സെമി ക്ലാസിക്കൽ ഫിലിം സോങ് ആണ്. അത് ദീപ ടീച്ചറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

മധുര മധുര സ്വര നിരകൾ നിറയുമക തളിരിൽ വിളയുമൊരു താളം. ലളിത സരള പദമൊഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം. ഗർജി കരി സനി രി സനി പ പനി പനി സനി സരി സരി ഗരി ഗ പനി സ രി സനി രി സനി പ ഗ പനി സനി പനി പ ഗ പ ഗരി ഗരി സനി സ. മധുര മധുര സ്വര നിരകൾ നിറയുമക തളിരിൽ വിളയുമൊരു താളം. ലളിത സരള പദമൊഴുകി

తరువు. ഞാൻ ആൽബം സോങ്ങിൽ പാടിയിട്ടുണ്ട്, പല ഗാനമേളകളിലും ഒക്കെ പാടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഗാനമേളയിൽ പാടിയ ഒരു പാട്ട് ഞാനിവിടെ പാടാം. ആ പാട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ ജാനകിയമ്മ പാടിയ പാട്ടാണ്.

ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളാണ് ഇളയരാജ. അദ്ദേഹം അനവധി ഭാഷകളിലായി 1000-ൽ അധികം സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. അദ്ദേഹം മലയാളം സിനിമാ ലോകത്തിന് വളരെ നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. അതിൽ എൻ്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് ഇളയരാജ സംഗീതം നൽകിയ ഒരു ഗാനം ഇവിടെ പാടാം.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിലും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകൾ പാടാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം.

ഇത്രയും നേരം പാട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രിയ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. കുട്ടിക്കാലം തൊട്ട് എൻ്റെ പാട്ട് കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് അവസാനമായിട്ട് ഒരു പാട്ടുകൂടി പാടാം. പുലർക്കാ

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.